0: environment ഇനെ പറ്റി പോകുമ്പോൾ ജോ കാമ്പി.
1: Radio PF International, l'Afrique qui gagne parle.